0: पहला देसी रेडियो स्टेशन FM 107 दिल से देसी
1: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ.